0: അപി യാജ്ഞാകരമു. കരുണാഭരിതോ ദേവി സ്വാമിനി, സകല യഹപതാനാൻ വന പിയാനനി, ഉപവാസേന്ദ യാജ്ഞാവിൻ ഹാ ധർമ്മക്രിയാവൻ മകിന്ദ പാപേ ഹാ സ്വാർത്ഥേ ബമിവലിൻ മിദീമട്ട് ഒബ് അപട്ട മക പെൻവന സേക. അപേ അദമിട്ടു ബവ അപി പിലിഗാനിമു, അപേ പൗബര അപി ഉസുലാഗാനിമു. അപേ ദുർവല കമഗന അപ സിത് കലകിരന വിട്ട് ഒബഗേ ദയാബര വരമിൻ അപ ദിരിഗൻവ മെനവ ഉത്താനേ ആനന്ദേ കരാദ അപ ഗിനഗിയ മെനവ. മിക്കിതി ഒബാ ശുദ്ധാത്മനൻ സമഗ എക്മദിയോനവര സിറ്റിന്നാവുദ രജകാം കരന്നാവുദ ഒബഗേ പുത്രോ അപഗേ സ്വാമി ജേസുസ് ക്രിസ്തുൻ മഹൻസേ ഉദേശാമ അപട ലഭേവാ.
1: ആമേൻ.
2: നിക്മയാമ പുതെൻ ഉപുടാഗത് കൊട്ടസകി മോസേസ് തമ മാമാണ്ഡിയാവു മിദിയൻഹി പൂജക തെനവന ജിത്രോഗേ എലു ബെട്ടലു പട്ടി രകബലാ ഗണിമീൻ സിറ്റിയേയ. ഒഹു ഏ പട്ടി പാലുകരേ ഹരഹ ദക്കാഗിന ഗോസ് ഹൊറേബ് നാം ദേവിയൻ വഹൻസിഗേ കാന്തട പെമിനി കല സമിധാനൻ വഹൻസിഗേ ദൂതയാ പന്തുരാക് മെഗിൻ നെഗുണു ഗിനി ജാലാവാക് ആകാരേൻ ഒഹുട ദൃശ്യമാന വിയ. ഒഹു ബലൂ വിട്ട് പന്തുര ഗിന്നേൻ എവിലി ഗിയ നമുത് എയ നൊദെവിന ബവ ദുട്ടുവേയ. മോസിസ് മേ പുതുമയക്കി മമ ദെൻ ഈട്ട ലംഗ്വി പന്തുര നൊദെവെന്നേ മന്ദ കിയാ ബാലമി തമാട്ടമ കിയാ ഗത്തേയ. ഒഹു ഏ ബാലന പിനിസ ഈട്ട ലംഗ്വന ബവ സമിധാനൻ വഹൻസേ ദുട്ടു വിട്ട് ദിവ്യൻ വഹൻസേ പന്തുര മെദിൻ മോസിസ് മോസിസ് കിയാ ഒഹുട ഹണ്ട ഗസു സേക്ക് ഒഹുദ് മമ മെഹിയൈ കീവേയ. എവിട ദിവ്യൻ വഹൻസേ കഥാ കൊട്ട് മെതനട ലങ് നോവന്ന് നുബേ പാദവലിൻ വഹൻ ഗലവാ ദമന്ന് നുബ സിരിന സ്ഥാനിയ ശുദ്ധ ഭൂമിയക്കൈ വദാല സേക്ക്. തവ ദുരട തുൻ വഹൻസേ കഥാ കരമിൻ നുബേ പിയാഗേ ദിവ്യൻ വഹൻസേ മമയ. ആബ്രഹം ഗേ ദിവ്യൻ വഹൻസേദ് ഈസക് ഗേ ദിവ്യൻ വഹൻസേദ് ജാക്കോബ് ഗേ ദിവ്യൻ വഹൻസേദ് മമയൈ വദാല സേക്ക്. മോസേസ്ത് ദിവ്യൻ വഹൻസേഗേ മുഹുന ദിസ ബലീമട്ട് ബിയ ഉ ബെവിൻ തമ മുഹുന വസാ ഗത്തേയ. സമിധാനൻ വഹൻസേ ഒഹുട കഥാ കൊട്ട് മെസേ വദാല സേക്ക്. മിസ്രയേ സിറ്റിന മാഗേ സെനഗഗേ ദുഃഖിത തത്വയ മമ ദുട്ടുവേമി ഓൻഗേ വിധായകയന്ട വിരുദ്ധവ നഗിന മൊറഗസീമട്ട് മമ സവൻ ദുനിമി. ഔൻഗേ ദുഃഖ വേദന മമ ഹൊന്നീൻ ദാനിമി മിസ്ര ജാതീൻഗേ അതീൻ ഒവൻ മുദാ ഏ റട്ടീൻ ഔൻവ പിട്ടകരവാ സാരവത് വിശാല ദേശയക്കട്ട് കിരേൻഹാ മീ പാനിയൻ ഇതിരണ ദേശയക്കട്ട് എനാം കാണാനി വരുൺഗേ ഹാ ഹീത്തി വരുൺഗേത് അമോരി വരുൺഗേ ഹാ പെരേസി വരുൺഗേത് ഹീവി വരുൺഗേ ഹാ ജെബേസി വരുൺഗേ ദേശയട്ട് ഓൻ പമുനുവാലീമ സദാ മമ ബസ ആവേമി. എവിട്ട മോസേസ് ദിവ്യൻ വഹൻസേട്ട കഥാ കൊട്ട് എസേ നാം മാ ഇസ്രായേൽ സെനഗ വെത ഗോസ് നുബലാഗേ പിയവരുൺഗേ ദിവ്യൻ വഹൻസേ മാ നുബലാ വെത എവൂ സേക്കൈ കീവിട്ട് ഔൻദ ഉൻ വഹൻസേഗേ നാമ കുമക്ദൈ മാഗേൻ അസന കല മമ ഔൻട കുമക് കീവേമിന്ദ എസീയ. ഓൻ വഹൻസേ മോസിസ്റ്റ പിലുതുരു ദേമീൻ മമ വനാഹി സ്വയംഭൂ തനൻ വഹൻസേ വെമി സ്വയംഭൂ തനൻ വഹൻസേ ഒബ വിത്ത് മാ എവു സേക്കൈ നുമേ ഇസ്രായേൽ ജനയാട്ട് കിവയുതുയൈ വദാല സേക്ക്. തവ ദുരട്ടത് ഓൻ വഹൻസേ മോസിസ്റ്റ കഥാ കരമീൻ മെസേ വദാല സേക്ക്. ആബ്രഹം ഗേ ദിവ്യൻ വഹൻസേദ് ഈശാക് ഗേ ദിവ്യൻ വഹൻസേദ് ജാക്കോബ് ഗേ ദിവ്യൻ വഹൻസേദ് വന നുബലാഗേ പിയവരുൻഗേ ദേവി സമിധാനൻ വഹൻസേ ഒബവിത് മാ എവു സേക്കൈ കിവയുതുയ. സദഹട്ടമ മേ മാഗേ നാമയവേ മതു സിയലു പരമ്പരാവോ മേ നാമയൻ മഠ ആമന്ത്രണേ കരായി. ദേവ വചനേ നാം മെസേയ
1: ദിവ്യൻ വഹൻസേട്ട് സ്തോത്രവേവാ. ඔබගේ පිළිතුර සමිතානෝ අනුකම්පාවෙන් හා දයාවෙන් පරිපූර්ණ

0: എവിറ്റ് ജീവമാണ് സത്വയാൻ സദരദേ നാ ഗായനാ കർബിൻ സിടിയാവുദ സിടിന്നാവുദ മതു സിടിന്നാവുദ കമ ജീവമാന ദേവിയാൻ വാസേട സിയലു കൗരവേ വേവായി കേന
1: സോരേഷ്യേ പാലുതു
0: എവിറ്റ് വെടി മഹല്ലോ 24 ദേനാ തുന്നന സ്വർഗ്ഗേ സിയോൻ ഹി വാസ്ഗേ സിംഹാസനേ ഇദിരിയേ സിദിദ വെടി മഹല്ലാൻ 24 ദേനാ സ്വകീയ കിരുളു ബിമദമ ദേവിയാൻ വാസ്ഗിരിയേ വെന്ദ വെട്ടിപ്പിൻ ഒബ സദാ കാലേൻ സദാ കാലേട ഗൗരവേ ലബാനട സുതുസു ദേവിയാൻ വാസ്ഗിരിയേ

0: അപവിശ്വാസകരൻ അഭിരഹസ്യപ്രകാശകരമു.
1: സ്വാമി വാസ്യകുതുസേക സ്വാമിനി വാസ്യുതാനുസേക സ്വാമിനി വാസ്യേ നവതവടിനസേക.
0: എഹിൻ പ്യാനനി ഉൻവാൻസിഗേ മരണയത് ഉത്താനയത് സീപത് കർമിൻ ജീവനദായക ഭൂപ്യത് ഗലവീമദായക കുശലാനത് അപ്പി ഒബട പുതകരമു. ഒബ ഹമുവേ സിറ്റിമിൻ ഒബട സേവേ കറാന്നട്ട് അപ്പ സുദുസാൻ വശ്യൻ സൽക്കീമ ഗന അപ്പി ഒബട തുതി പുതമു. ക്രിസ്തുൻ വഹൻസിഗേ ശ്രീ ശരീരേതത് ശ്രീ രുധിരേതത് സഹഭാഗിവന അപ്പ സമ ശുദ്ധാത്മനൻ വിശിനിക് സത്കരുണു ലബന ലെസ് അപ്പി അവനത്വ ആയത് സിറ്റിമു. സ്വാമിനി മുള്ളുവേ പെതൃ പവത്ന ഒബഗേ ശുദ്ധ ഉ സ്വഭാവ സീകല മാനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം രഞ്ജിത് നമതി അപ്പ അഗരാധ ഗുരു തുമന്ത് സകല പൂജക പിരിസത് സമഗേം സ്വഭാവദയാഗുണേൻ പെരുപുൻ വന്നട്ട് സലസ്സുനു മാനവ. ഉത്താനിയ ബലാപുരത്ത് ഏതുവ മീഗിയ അപ്പഗേ സഹോദര സഹോദരിയാന്ത് ഒബഗേ ദയനുകം പാവകരെ വിശ്വാസി തബിമി നശ്നുവാൻ കുത്സ്യാലന്ത് സീകര ഒബഗേ ശ്രീവത മണ്ഡലേ ആലോക്യ വെത്തട്ട ഉൻ കെന്ദവാഗത് മാനവ. അപ്പ സിയാലന്ത് ദയനുകം പാകല മാനവ. ഭാഗ്യവത് ദേമാതാവന കനിമരിയാവന്ത് ഭാഗ്യവത് അപ്പോസ്തുല വരുന്ത് എക് എക് കാലയൻഹി ഒബഗേ കമത്തേറ്റു കല ശീലു ശുദ്ധവന്തയിന്ത് സമഗ അപിതു സദാ ജീവനേറ്റ് സഹഭാഗി വീമട സുദുസാൻ കല മാനവ. തവത ഉൻഹാ സമഗ ഒബട പ്രശാന്ത് സാക്കിരീമട്ടത് ഒബഗേ മഹിമയ വർണ്ണാ കിരീമട്ടത് ഒബഗേ പുത്രു ജേസുസ് ക്രിസ്തുൻ വഹൻസി മകിൻ അപ്പട്ട് വരം ദുണു മേനവ. ഉൻവഹൻസി മകിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കരേദ സിയലു ബാൽത്തെ ദേവി പ്യാനനി ശുദ്ധാത്മേനഹാ സമഗെ ക്വഡ് വസന്നാ ഉപവഹൻസേട്ട് സകല ഗൗരവയാത് മഹിമ

0: അപി യാജ്ഞാകരം ദേവി സമിതുനി മേ പ്രസാദ നിധാനേട ഹൗൽ വീമ തുലിൻ ഒബ ഹൻസേഗേ ഖമാവ അപി ലബാ ഗതിമു സാമേൻഹാ എകമുതു ഖമിൻ അപ സമ എക്കല മെനവ നികിദേ അപ സ്വാമിൻ വന ജേസസ് ക്രിസ്തുൻ വഹൻസേ ഉദേസാമ ലബേവാ
1: ആമേൻ
0: സ്വാമിൻ വഹൻസേ ഒബ സമഗ വനസേക്വാ
1: ഒബ സമഗദ വനസേക്വാ
0: സർബൽദാരി ദേ മഹോത്മയാനൻ വന പ്യാനോദ പുത്രയാനോദ ശുദ്ധാത്മയാനോദ ഒബ സീൽ ദിന ആശീർവാദ കര ആരക്ഷാ കരന സേക്വാ യാന സാമേൻ ഹാ പ്രേമിൻ യുതുവ ജീവത് വന്ന
1: ദിവ്യൻ വഹൻസേട്ട സോസ്രവേവാ
0: മേ ദിവ്യ പൂജാ യാഗ്യ ഒബവിത ഗിന ഏമ സന്ദഹാ ബതിബാര ദായകത്വേ പിദു ഈ സീലു ദിനാട്ടത് യാഗേ പൗൽവല സീലു ദിനാട്ടത് അപ്പഗേ ഹദപിരി കൃതവേദീത്വേ പുദന അതര ആയിട്ട് സ്വാമിനാസഗേ ആശീർവാദേ ബഹുലവ അപി പ്രാർത്ഥന കരണോ ഈ സമഗമ ഒബ സിറ്റിന തനസിട്ട് മിമ നാലികാവ മകിൻ അപ്പ പവത്തു എമ ദിവ്യ പൂജാവട്ട് സഹഭാഗിയു സീലുദിനാട്ടത് സ്വാമിൻ മഹൻസേഗേ ആശീർവാദേ ബഹുലവ പ്രാർത്ഥന കരണോ ഒബ സീലുദിനാട്ട് ജേസു പീഠായി
2: ഒബ ഏ സവന്ദുന്നേ ഗരു ജൂഡ് നിക്ലസ് പേതുമാ വിസിൻ തേവത്ത ദേവമേദുരേദി പസുകിയ ദിനക പവത്തനലദ ഇരുദിന ദിവ്യ പൂജായാഗേതായി പട്ടികതകലേ സുനിൽ പ്രനാന്തു ഒബട കഥാ കല മാമ രജിത ഹേലത് വലാ ഗെബിൻ നെഗിൻ സെമുതരി ജേസു പീഠായി പദ രചനയ സഹ സംഗീത നിർമ്മാണയ ഗരു മേഴ്സിലിൻ ജയകുടി പീതുമാ ഗീത ഗായനയ കല്യാണി വഞ്ചനാഥ സമഗ സേവിനി രാജപക്ഷ നവസംഗീതാധ്യക്ഷനെ സുദത് പ്രിയശാന്ത്.